തിരിയും പലവൽ കാച്ചറ അപ്പയ പലവൽ ഗില്ലം കർണു അസങ്കാച്ചിരി ചങ്ഷാതാൻ ഊനുഹ്തേൻ സോൻകിച്ചു ഇന് പലവാൻ മനി ഇലികിൽ ചേഹീനു മിനീജും പലവാൻ എന്താ തുർ അവർ ചെഹ് പലും തിമിയോത് കിട്ടുന്ന തൈശു തുഷ്മുൻ സോജ ഊഷൻ കിട്ടി ഉന്തേ പറവൽ മിനി ഇച്ചിനീഹനേഷ്ടൂത് സങ്ങോകൻ തൈശോ ഊച്ചി പലവോൽ ഇർച്ചേ ചലങ്കി ചൂ പത്ത് ചിരേന ഊച്ചിൻ്റെ ചലക്കുലര പലവൽ സംഗോകി താബാസ് മുച്ചന തീബാസ് മുച്ചന സംഗോകി ഇംഗതിരിൻ ഊച്ചന കിട്ടുക ശിർഗ് പക അംശുക കാതിരി ഹെപ്ഷോ അർത്ത് പൈലുക്കേ ഓരീം ബൈന്ദ ചുബുക്കെ അവകെ ഹാനെ അവകെ തിര ഹാനാം ബഹ്താന്ത ഇനോ ശിർബലബോ ലക്തോ താർഫാഷോ സാങ്ങുകിങ്ക തിരികെത്തിക് ശോല കാച്ചൽ സോബോൽ തുമങ്കരുക പാലബൽ പുത്തിച്ചി പാലഹിയമ്പിഷ് തെരുകുന്താർ കൊങ്മിയങ് ഹിൽജേൻ ഉഗി പാലുൽ എരുവിങ് ഹിൽബുല് അംതുകോ പാച്ചിന ഉങ്ങിൻ ചാസ്ൽ അഹ്തിൽ ചാസ്തുകൾ ഉജിം ചുകോ പാച്ചിന പി ഹില്ലവ ഹോൻ നിക് കാച്ചിലാൻ സോഗാത്ലേൻ ഈ പി ഹിൽസും ഇതാകൽ സാങ്ങോ ദോഷാത് ബിത്തിൻ തുങ്ങൽ സഹലാൻ ശേത്തിൽ സോഗാത്ലേൻ ഹിൽജേൻ ഇതാ തീം ബിഷേ സാങ്ങുകിങ്ക തിരാസ്തി പാലബിഷ് сен нэртэн хүртэгэн ашрат хэнэкси хэлсэт ашриги шүт хатур бүттэт шашан дэгт паронитгэд пасуги хүрөт байрин тагвал кафко макта ким балбал үндэр осон агтрасан бал үндэр бална ушугын осон бал их бална ямар хон турбагэттэн тэмэр тулаг ഹുമുഞ്ചനെ തേകുരിന്റെ കൊമ്പേനി കുരുലകി ചെന്നൊരു തീമുഖവാൽ വലുതിർ തുംശിച്ചാൽ ഹിമോകൻ തീമാരാൻ തിരുനർ സേർഹികത്താൽ ശാശാം സേൻ പത്ലക്തേനാകൻ ഉജാസ മോസോ ഹിക്കുന്നുക സംസാ തത്രൻ കൊങ്മിങ് യോ വിശിർവ ഉഗ്രേ അസോദേതല്ല ഊസ്കിൽ ബല തൂസ്കിൽ ഉർത്തിം തേ ഉഗി സംസാ